ആയിട്ടും ഇമാം യൂസുഫ് അലൈഹിസ്സലാം ഭൂജസൈന്യത്തിനെ കുറിച്ച് കസബ ഇസ്വാൻ ലബോ ഹമേന്റിനി ദൈവനെ